ആ പ്രായം. എം ഒ പി വൈണവ മകളിർ കല്ലൂരി മാനവികൾ വഴങ്ങും മധുരഗാനങ്ങൾ. മധുരഗാനങ്ങൾ, മധുരഗാനങ്ങൾ. ഇന്ന് മധുരഗാനങ്ങളെ ഉങ്ങൾക്ക് വഴങ്ങുവതിൽ എം ഒ പി സമുദായ വാനൊലി 107.8 പെരുമൈ കൊള്ളുകിറത്. ഇത് നമത് സമുദായം, നമത് വാനൊലി.